0: യോ കാ ട്രഡീഷണൽ മനക്കൈ ബിൽമകൈടക്കമെ എവരിഡേ 5 AM കാ 6 PM.
1: This song I call Blood and Tears.